ഭൂമിയിലെ ഒന്ന് പാർക്കയില്ലേ, കാൽഭൂമിയിലെ എല്ലാം പറക്കുതടി. നീ വിളി വഴിയെ ഉള്ളം നുഴൈന്ത പിന്നാൽ മനമൊരു വഴിയെ